0: പണി കഴിഞ്ഞിട്ട് നീറാക്ടിങ് ടപ്പണി മീട്ടവിടുന്നു അങ്ങനെയൊക്കെ ഇറ്റക്കന്നയും മറ്റേ ഉവിങ്ങാവട്ട് കൊടുക്കുന്നു ടപ്പണി കട്ടിങ്ങ കട്ടാവ് കൊടുക്കുന്നു കുട്ടാക്ക് പങ്ങിടത്തിലും നെറ്റാശും അമ്മയമ്മ നിപ്പത്തിച്ച് വരാശി മകമട്ടും മണി കുക്കിയൂട്ടി നിൽക്കുക നിപ്പത്തി നിറ്റായിട്ടും കുക്കിയൂട്ടിയാലും നിൽക്കിട്ടായിട്ടി തേമാറ്റി നിപ്പത്തിച്ച് മമ്മികമ്മ പങ്ങിടം വരുന്ന ചുടും
1: കഴിഞ്ഞപ്പോഴും അഗ്രസിക്കാൻ പറ്റുമ്പോൾ പിയുമിറ്റു ടൂ വേണം